ഇത് ആകാശവാണി ഇറ്റാനഗർ ഡിബ്രുഗഡ് മജോസ ദുബാസ ആഗോസ്റ്റ് ലിംഗ് രംഗസംസ തരിക് ആരോ രംജ ബലൈബജി ഖൂ മിനിറ്റ് തോറജാമസോ തങ്സ പ്രോഗ്രാം തഫങ്ങായി രുങ്ങാറു കുഹാങ് വാസിം കെങ്ങാങ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഇര മജോസ മൻ കി ബാത് പ്രോഗ്രാം നങ് മസോ ഫാന്തനങ് മുങ് നങ് നസാ മുക്ത യുവ ഫോർ വിക്സിത് ഭാരത് കെമ്പയിൻ പ ജലൗമ തഗ്യാങ് രംഗു ഫാന്ത ആരോ പുറ കെമ്പയിൻ പ ഡ്രഗ്സ് ഫ്രീ യൂത്ത് നൈ ഡ്രഗ്സ് ഫ്രീ ഇന്ത്യ കജാങ് മദായ ജാമു പ്രജു ബലിബൈ മൈഹേങ് അരിയങ് പ ബലിബൈ യൂത്ത് ഹേങ് പുറ കെമ്പയിൻ നങ് കച്ചു രംഗു മോറൗ പ്രൈം മിനിസ്റ്റർ മോദി ഇര ഫാന്ത ആരോ പുറജു ഡ്രഗ്സ് സക് നങ് അവേർനെസ് തഗ്യാങ് മ ലാമ്രവൻ പുറമ ഡ്രഗ്സ് ജാര വൻ ഇൻഡിവിജ്വൽ മൈഹേങ് റൈമൈ മ ലാമ്ര വൻ പ പ്രൈം മിനിസ്റ്റർ മോദി ഇര ശ്രീലങ്കാത് പുറമ ഡ്രഗ്സ് ഫ്രീ ഇന്ത്യ തഗ്യാങ് മ പവർഫുൾ സ്ലോഗൻ ലാമ്പാൻ മരുത്ത് ആരോ ഡ്രഗ്സ് ഫ്രീ ലൈവ് മെസേജ് കൂമ സൈക്കലോറാങ് മൊറൌ പ്രൈം മിനിസ്റ്റർ മോദി ഇര യോങ് മ്യൂസിഷ്യൻ ഹേങ് മരുത്ത് ആരോ മുങ് നങ് അഹു കോണ്ടെന്റ് ക്രിയേറ്റർ പ കൂമു മു ഫാൻ ഡ്രഗ്സ് ഫ്രീ തഗ്യാങ് മ കമുങ് നങ് സൊസൈറ്റി മ കരുമ നങ് മ പോങ് പോങ്